ഹജ് മുഹമ്മദ് അൽ ബഷീർ. കങ്കുബുരേ മദീനഞ്ചാജ്. ഒരു ചോവിൽ ജാറ്റിക്കുന്നു മസറും മതിയ നോക്കു ബീതേ കൊയിലേജ് ഒല്ലാണ്ട്.